0: ദിവ്യഗോത്രോ മൃഗനക്ഷത്രേ അടങ്കാപ്പിടാരിജാതസ്യ വേരന്നഘട്ടിയോ
1: സുമതി സുമതി
0: സുമതി നാമധേയ സിംഗാരവേലൻ ലവ്വസ്യ വരുങ്കാല വൈഫസ്യ ദേവസേനാസമേത സുബ്രഹ്മണ്യസ്വാമിനെ അഷ്ടോത്ര നമഃ പൂജാഞ്ചകരിഷ്യേ അയ്യയ്യോ പോരിയേ പോരിയേ
2: അരവോ രംഗ ശ്രീലങ്ക കൊപ്പര തേങ്ക.

ഇടി ഇടിക്കും. ബുംബും മാടി തലയാട, പൊണ്ണും പയ്യനോ വിളയാട, കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യാ.